വാ അല്ലെങ്കിൽ ഊൻ ചേക്കർക്കമ്മ അമ്മറിനെ പറക്കി നകൽ ക്വാസ് കൈ നജിയാൽ ഊൻ ചേ ജമൻ ദീം ഊൻ ചേ അല്ലെങ്കിൽ ലോങ് നജന്നാൽ എങ്കിൽ വാക്കമ്മ ജി വേങ്കമ്മ എ പിലൻ കാസ്കെ ന പിലൻ കാസ്കെ വോ ഇല്ല ഊൻ ഇനക്ക് ഊൻ ചേ സി ക്യൂ ബലൻ ചേ സി ക്യൂ നക്കാൻ ക്യൂ ഇലാ എന്ന കൊത്തങ്ങളം കോ ഇലാ എന്ന സസ്മോത്തറൈ ഇലാ എന്ന ഊഹനയോ ഇലാ എന്ന ബലക്ക് കിരൈ നകൽ അവൻ അവൻ കോ ഊൻസേ ആ കൃഷി ബാലും പിയ കൗ ന പിയ കൃഷി ന ഊർവ കൃഷി കമ്മിങ്ങൾ സെങ്ങാകോ നമസ്കാരത്തെ ബസ് നമ കമ്മിങ് എന്നാലും ബസൂർ കീറ്റി കി ദയലെ ഊൻസേ സുലോ ഊൻസെ എലായൻ സുലോ ന കാരങ്ങിയാൽ കോ ന എലായ കോ ന തറൈ എല ഊങ്ങിന ദയവൻ കോ അവജാലും ഊൻസേ ജോ അസുമ ബുരി അപ്പ കിളി ജൈ കി എല ബുരി അപ്പ കബ ദേരി ബുരി മറങ് ചിയാ ന ദേർ കോ കമ്പ ദേർസി കാരൽ ന മറങ് ഊൻസേ സിദാത് കുണ്ടി ന ദുവാൽ ഊൻസേ ബലം അക്കവ ന കോ കുൽവ കൗങ്ങി ന പിയവ കൗ പിയവ നീ കൗ ന കൈ പിയവ പിയവ അപ്പാകെ എന്നാലും ബൽ പിയാ ദുല്ലേ കുവാദി സാസോ ദുങ്കര കിന്തലി ഓത്ത യൂർസൻ നക്കി അക്കുവാൽ ഓത്ത യൂർസൻ സി ദുങ്കര കിന്തൽ ന അക്കുവാൽ സി സൂർസി ദുങ്കര കിന്തൽ ന അക്കുവാൽ സി ഉദാ യൂർസ കൗ അക്കുവാൽ അലങ് കരിങ് കൗ എത്രിക് അനിയാൽ കിങ് കുക്കമ അലങ് ഊൻ ചേച്ചി കുവ ന നക്കി അവക്കുവാൽ ഊൻ ചേച്ചി കമ്മി കുഞ്ചാറുങ്ങ ലോക്കലിയ കൗവ ഔ നിസ്കായം ബംബക കങ് കിളി ദൂ ദു അൽബ ജലാഞ്ചുവ ഇന ഇനാലും അൽബസ് ദയം കൂക്കുക നമുക്ക് ദീം ബംബ അപ്പൂ ജൈ നസ് ജല ന ജാ കിളി ലയാനമ ജുവ ഇമാഞ്ചുവ ക ദു അലിൻ കുവാ ദുലേ ചേച്ച ജുമോ അൽബ ദു അലിൻ നക്കി ദുല ലോങ്ങത്തി നൻ ദു അലിൻ നക്കി ലു ലോങ്ങത്തി ദുലാല കെവ ദുലാല മിൻ തോറി കാ ജി അസ ജല ന ഇല ഊസിയായവ നമ്മൾ ജുവാല ഇല ഊസിയാലായവ ദുവോ അസ ദുലേ സി ജുമോ ന ദു അസി ദ അലാക്കവ ദുലേ സബക്കെ ദുലൈ ദേ ഉറി കൈന ഉറി ദുവാൽ നൻ ദുവാലി മരഞ്ചി അലിഞ്ചമി അസ ദുവാൽ അസി ദുലേ സി ജുമോ ജി കാ ജുമോ ന ഐ സി ജുമോ നൻ നാൻ സി ജുമോ നജി കീജാ